ഇന്നലെ എൽജിയിലെ ആയോ നയ എൽജി എസെൻഷ്യൽ സീരീസ് ഒപ്പം കിഫായത്തി മൂല്യമാ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എസി കോ കംപ്ലീറ്റ് റേഞ്ച് 10 വർഷക്ക് വാറന്റി സഹിത 0% നോ കോസ്റ്റ് ഇഎംഐ നാഗരികതാ ഭയ പുക്സ ഹരേക് ഘർക്കു ഖുശി ഘർ ഘർമാ എൽജി എൽജി ലൈഫ്സ് ഗുഡ്.